പട്ടുപായി ചന്ദനത്ത് പാട്ടിന്റെ ഭക്തത്ത് മാടി വരുവാൻ പട്ടുപായി ചന്ദനത്ത് പാട്ടിന്റെ ഭക്തത് മാടി വരുവാൻ പട്ടുപായി ചന്ദനത്ത് പാട്ടിന്റെ ഭക്തത് മാടി വരുവാൻ.